0: അവതരിച്ചിട്ടുണ്ട്. ഓം നമഃ ശിവായ.
1: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
0: Om Namah Shivaya.